ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും. ദിവ്യരാജ കടുക എമ്മയായ ഹും തിരി നഹവരം ഉഫാവരെ ദ്വാര പാചവേരി വകുത്തു കൊളക്കം ഗെതമും അതുകെ രാജ്യ എമ്മിയതുകെ പ്രോഗ്രാമായി തിബെ ഫുണാമി ബദ്ദൽ കൊല്ലി അൾക്കണ്ട ഐഷത് നൈമ അതുകെ രാജ്യ മി പ്രോഗ്രാം കെ രാജ്യകെ കി സരഹത്തോ ഗഹംഗ തഫാതെ കെ ഹർകാതക സർക്കാർഗെ ഇദാരാതകും ദെമുൻ അണ്ട എകെ കി ഖിദ്മത്തക അതെ അതി എദുവസരെ ഗ ഫാഹക്കുരവേ മുഹിമു കങ്കംഗെ മച്ചൻ അലിയാൾവാലഗെ ഗെനസ്യ പ്രോഗ്രാമെ കൊമ്മഫ്തക പ്രോഗ്രാം ഗൈസ് തഫാത് എകെ കി ദൈരാതോഗെ മൗലൂമാത് അൾക്കും തിബെ ഫുണാമി മി ഗെനസ്തെനി തിബെ ഫുണ എ ദുവാഹകു ലിബെൻ ഹുരി മുഹിമു കങ്കംഗെ മൗലൂമാത് ലിഫാവാ ദുഹാകം ഹെദ്മട്ടക മേദക്കി ഹഫ്താഗെ ആദിത്ത ദിവസ് മസേക്കത് ഹഫ്ത മൊത്തി ഫെഷിഫ മസേക്കത് ഹഫ്താഗെ ഫുറത്തമ ദിവസ് മിഫദ കൊമ്മെ ദുവാഹെ ഫിഷ്കെൻ ദയർ അളകൺ മിങ് ഹിത്തോക ഉഫാവിർക്കം ഇഹ്സാസ് കുരവെഗെന്തേ ആ ഉമ്മിത്തക്കെ ഇഹ്സാസ് കുരവെഗെന്തേ ആ അസും തക്കെ എബ കണ്ടേളെ അളകുണ മസേക്കെ കുറമാണ് ഈയവരെ എമ്മിയ ദുരങ്ങള മസേക്കെ കോഗെ അളകുണ ന ഹാസിൽ നുമെഹുരി കങ്ക ഹാസിൽ കുറ മസേക്കെ കുറു മിഫദ കൊമ്മെ ആ ദുവാഹക്കെ അളകുണ മെണ്ണ ലിബെ ആ ഫുർസത്തക്കെ അളകുണ്ടെസ് ആ ഉമ്മീദക ആസ്മക ഏകീക പ്രോഗ്രാം പശാകിൻ കുരിയ താണ മിയദക പ്രോഗ്രാം ഗെസ് വര മുഹിമു കാന്തത്തക്കെ മച്ച അളകുണ്മ ബലാലായരു മിയദു തഫ്സീല ബലാലാൽ മുഹിമു കാന്തത്തക്കി മജീദ സ്കൂൾ ഗെ സതേക വണ ഹരി ദുവാഹ വമു അണ്ണ തയ്യാരിത ദെ മിഗിതുരു മുർകോ ഗബാവ ഹമ ജേഫാവ ബെൻ ലഖ്വാ മി ഗ്രാമ ഉബാരത് ഗെ മഫാ മലു മതവസ അളകുണ്മ മിയദക പ്രോഗ്രാം ഗാതി ബെഫുന ഹാമെ ഗെനസ് എഗെതുരു നഫ്സാനി സിഖതു ഗെ ഗമ്മി ഹെൽപ് ലൈൻ ഗെ ഖിദ്മ മി ഖിദ്മ തവസ അളകുണ്മ മിയദക പ്രോഗ്രാം ഗബലാലായർ എമെ ഹാസമെ ഗത്തു കാൾകുണ്മ മിയദു ബലാലാണി പി എസ് എം ന്യൂസ് കെ നുവവണ ആഹരി ദിവസ് എമ മിഖമ ഹാളുകൾമേ മെതുക പ്രോഗ്രാം കാബാലാലാണ് മെതുക പ്രോഗ്രാം കെ പ്രൊഡ്യൂസർ കെ അസീസ ഫാറൂഖ് ടെക്നിക്കൽ ഗൊത്തും എഹി തെരുവെദേനി ഹബീബ അദി സുദ തിബെഫുണ പ്രോഗ്രാം ഹുഷാളാദേനി അളകൊണ്ട ഐഷത് നൈമ അളകൊണ്ട് മെങ്ങെ ടീമു ദിഹഗഡ് തിരി സിംഗന്ദ പ്രോഗ്രാം ഐക്കീഗ കുരിയദാണെ കൊമ്പത്തേക്ക് പ്രോഗ്രാം കെ സൾകൊണ്ട് മെ മുണുഫെ ഫിലിമുക്ക് ഗൊത്തും രീതി ലവത്തവ സേബ ഗെണസ് തേമ മെതുക പ്രോഗ്രാം ഫഷാണി ഹിഗ്ഗാമ രീതി ലവയക്കും

ഹുഷാലാദിനി മിസ്ന അഹമ്മദ് കുറിയങ്ങ മുസ്തഖ്ബലക അസ്ലു സ്ക്രീനകാണുള്ള ബേണും എച്ച് ബലാലവേണക്കമ റിപ്പോർട്ടും വസെങ്കിച്ച് മീ ഈജാദക്ക് ഈ ഗെയിം തക്കുളേ ഫറായത്തവ ഇതുരും സിഹി ദായരവിസ് ബോഡു ഇംഗിലാ ബിഗിന്നാണ് ഈജാദക്കവാണിക്കമ ബെലവേ ഈജാദു തക്ക ഗുളേഗൊത്തും വാഹക തക്കായരു ഏ ഗെയിം മുഹിമ ഇൻ അസാസകി കൊബാപ ദുനിയക്ക് ബൊഡിത് ഗൗമതക്കും ബില്യണു റുഫിയ ഹരതുകൊക്കെ ടെക്നോളജിക ദായര ഇൻ കുറിയറാദിയോമുഗെ ഫഹതുകവ സിഡ്രകി കൊബാപ ടെക്നോളജിക ഗുരഹയം അളുകൊണ്ടെ മിയത ദതുരുകൊക്കെ മൊളിനി മി സുവാൽതക കൊമ്മെസ് ജവാബെല്ലിബേണക്കമുക ഉമ്മീതുക അളുകൊണ്ടെ മി ദതുരു കുറിയ ഗെന്നമ കുറിൻ മി ദതുരുഗെ സ്പോൺസർ മതിൻ ഹദാങ്ങാ കൊല്ലമ

0: അതെ, ബെസ്റ്റ് അറ്റൻഡൻസ് ഹാജിരിയങ് എം എ ഫർവാതരി മുഅസ്സഫ് മിസ് ഫർവാതവർ എവോടെങ്കിലും മുഅസ്സഫ ഖഫ മുഅസ്സഫ ഗാഡി നുജൈ ഓഫിഹങ്ങൗമാ സലാം നുബുണുമാ മികങ്കമ വര ഫർവാതരി ഹീവാഗി മുഅസ്സഫുന് തിവി ന്യൂസ് റൂമെ നൊമിനിസ് പല്ലവലവ
1: PSM News Award Deha Sabbis Attendance Award Aishat Niza Naiza Lata

മുഴുവൻ സ്മരണത്തിൽ പുതിയ എന്തോ അവന് തങ്ങാറ ഓൺ ലൊക്കേഷൻ എവോർഡ് ഇപ്പൊ സെക്രട്ടറിയെ കത്ത് വേണമേ ഹൂസ സെക്രട്ടറിന്റെ അത് എവോർഡ് അതെ അമീൻ ഹോ ബലേ അതെ ബെസ്റ്റ് ഓൺ ക്യാമറ എവോർഡ് ഉപ്പുലാദണി കാക്കു വഫ മറിയാം വഫ

0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവനെ പറക്കാൻ ഒത്ത് അവനാക്കിയ ഹമ മിത്താക മീ യാവാഹി കമ്മ ദർശക വരകിന് ധുമസക്ക് കുറവ വരകിര തജ്രുബാത്തക്കായിക്കിക മെഹാർ വടാകൻ മുളിങ് ഹെങ് ഹൈസിയത്തക്കും ഖിദ്മക്കൊദ്ദമുക ദിമുണ്ണവി വസീർ ഹീനാവലീത് ഗവർണിംഗ് ബോർഡ്ഗെ ചെയർപേഴ്സൺ നംസ ഡെപ്യൂട്ടി മാനേജിംഗ് ഡിറക്ടർ പി എസ് എംഗെ ഈശ്വരിങ് ഹിവാഗ് മോസഫും ഒക്കെ ഖാസക്കോ പി എസ് എം ന്യൂസ്ഗെ ഹുരിഹാ മോസഫും അസ്സലാമു അലൈക്കും. അതെ മിരേക്ക് വരും ഉഫാവരിടേ മിരേക്ക് മീ ഉഫലുക ബാവരും ഫുർസത്ത് അൾഗൊണ്ടല്ലി ബുണിത്തി അള്ളാഹ് അഹമ്മദ് കുറ മുവാസ്ഗെ താറഫുക വിദാളി ഫദാങ് പി എസ് എം ന്യൂസക്കിയേ വര തഫാത്തു തന്നെ മിരേ മെ ഫുർത്തമ പി എസ് എം ന്യൂസ്ഗെ എവോഡക മി ഐ നോവണ അഹരിദ്വഹുക വിഹി അഹരുക ഖിദ്മത്തിരീക വാഹക മിരത്തെ നോഗുളേതെത്തു അത് എ ഹകീഗത്തക്ക് അൾഗുമേ നോവണ അഹരിദ്വസ് ഫാഹകുരിക്കമ വി എസ് പി എസ് എം മക്കി മെ ദുരാജ്യ ഗോയ മീഡിയാഗ് ദയാരാഗ എമ്മെ തജ്രബാക്കാറു ന്യൂസ് ടീം ഹകീഗത്തക്കി പി എസ് എം ന്യൂസ് ടീം അമ്മി ഹാറു സാളി സംഹാറു വെച്ചെ ഐ എമ്മെ ഫുർത്തമ ദിവരാജ്യ നവാസത്തേക്ക് ഹൈദ്യ അവണാഹാറു ടെലിവിഷനിക ഹിദ്മ ഫേഷിഗെ അമ ആറു എമ്മെ ഫുർത്തമാമിസ് അവൻ ഹദാമ ബലി നോക്കുമ വാണമ ടി വിഗെ ഒന്നയ എമ്മെ ഫുർത്തമാരു കൊണ്ടാണ് ഖബറു മാഗോണ്ട് വെച്ചക്ക ദാവോട്ട് വെച്ച് നോവേറുകെ ഖബറു ക്യാഫതൻ ടി വി നിവാദം ചെയ്യുന്നു എമ്മ ഖബറു എബോയ് ടി വി ദിമെ ഹാഹിന്ദ ഖബറു ഉണ്ടാണ് എഗൊത്തം ഉഫിതികങ്ങ ന്യൂസ് ട്രീം ന്യൂസ് റൂം എക്കിക്ക് എഗൊത്ത ബദലുവും ആസ് എക്കിക്കാൽ തജ്രുവാക്കുറവും ആസ് പറ ഹിക്കാം നമുക്കായിക്കീക മിഹാർ ഹർക്ക തിരുവാത്ത നുവാഹർ മിഫാഹുറൻ പി എസ് എം ന്യൂസ് അത് മിഫാർ മുനാസിബത് ക പി എസ് എം ന്യൂസ്ഗെ ഹീവാഗ് ടീമ ഒക്കെ ഹാസക്കോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹുസൈൻ അമീൻ നസീറ വരെ ഇഹ്ലാസിർ കമാക് മർഹബ ധന്യവാദ് ഷുക്കൂർ ധന്യവാദ്. അതെ അളകുണ്ട് മാ ദിഗുവാഹത്തക്കെ മിതാക്കും ദക്ക കഷൻ നിത്തിയും എഹ് നമോയ്സ് ഹമ ദെത്തിയും വാഹക്കെ മിക്കാൽ ഫുർസ തെല്ലിബുണിമ ധന്യവാണുല ദുര ജെഹിലു മക്കിയായി എമ്മെ റകൾ കമ്മക്ക നുവിധാൻ കണ്ണെ എമ്മെ ഫുർത്തമ നെമ്മെ അളകൊണ്ട ഹന്താം വാകത്തും വിയ എമ്മെ ഫഹും വഫ എവോഡ് ഫുലാദാഫ എ വിദാളി വരങ്ങൾ വാഹക്കി കണ്ണെ പി എസ് എം ന്യൂസ് പി എസ് എം ന്യൂസൊക്കെ മിവാണി വര മുഹിമു സിഫത്തക്കെ പി എസ് എം ന്യൂസ്ഗെ ടീമുക കിബാഗ ഒത്തത്തി ഒത്തീത്തി എഗുത്തരൻ എം എ മുഹിമ എസ് സിഫയ്ക്ക് എക്വരിക്കമാ ഇബ്ബാവന്തക്ക എക്വരിക്കമാ ഇബ്ബാവന്തക്കമാക്കീക ടീം സ്പിരിറ്റുക മുളി ടീം എക്കോ മസക്കെ കുറുമുക നത്തീജ തീവ്രത്തി ദിക്കോടാൻ നോണി ടീം വർക്ക് വറുകതവ് ടീമെ ഗൊത്തുക ടീമെ മസക്കെ കുറാണി ഹമ വാദമായ വാഹൻ മുഗുലുക വർഗത മീഹക്കു വരികെ ഫിസാറി ജാണും വർഗത മീഹക്കു ജാണും വർഗതളു മാണുക്കുരി കൊമാക്കോളിക തിരേ കൊമ്മെ കിലോ ഹം വാക്ക നുജിഹ ഒക്കെയാതെ കഷെ എഹ് നമ്മസ് ജാണും വർഗത മീഹക്കു ടീമെ മുഗുലുക ഹൊരികെ മെണ്ണുവി ആ മുഖത്തിക ടീം ടീമ കഷെന്നുവാൻ അത് പി എസ് എം ന്യൂസ്ക ടീം ഗുവാഗെ എവ്വാണിക തി കുറവാ മസക്കത്തൻ അൾഗുണ്ട ഹമ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അമീന വര ഇഹ്ലാസിരിക്കം ആക്ഷു കൊടുത്തന്നു അസ്സർ ഭാസാബ ശ്രദ്ധക്കുറ. അതെ പി എസ് എം ന്യൂസ്ക്ക് താർഫ് കൊമ്മിങ് അൾഗുണ്ട അറുവാകശൻ നിത്യം രാജ്യഗമ്യ ഫുർത്തമ സർവീസ് കടീറു ന്യൂസ് ഇൻ കറണ്ട് അഫയേഴ്സ് ഗെലസ്തീനു മട്ടക്ക ഉഫെദു ചേനൽക്ക് വാഹക ധന്യവാകശൻ നിത്യം രാജ്യക്ക് എക്കി എക്കി കങ്കൊളുത്തക്കും രാജ്യക്ക് എക്കി കങ്കൊളുത്തക്കും അൾഗുണ്ടെമ്മെ ഫഹും മിക്കുറി ഉമറാ ദത്തുക അൾഗുണ്ട തജ്രുബാക്കുരി വഫാഗെ മസക്കെ മക്കാഗ് ബിയമു തിങ്കാളുകൊണ്ട് മിത്തന ആയ ഫഹും എമ്മ ഫുർത്തമ കുറഞ്ഞി കൊണ്ട് തജ്രുബായി ഏകെ കുറിൻ ഹമ എബിമും എഹിൻ തരീബിസ് അറാഫ് മിഫാർ എ തരി ഏതനി ഹജ്ജുക മത്തി അളക്കണോ ദാക്കുറ മട്ടക്കായി രാത്രി വിയ മക്കാഗ് ബിയമ അതാവൾ മിതന്നവണി ദെമ്മക്തി ബെഫ് റിപ്പോർട്ടേഴ്സ് ബല്ലോ അലി ഫദാങ് അഹർ ദ്വസ് തിരേക മില്യണും മില്യണും ഹിറ്റ്സ് എത്ത മിത്തനും അൾക്കൊണ്ടും ടി എസ് പി എസ് പി എസ് എം ന്യൂസ്കെ ഹീവാഗ് മെമ്പറും റിപ്പോർട്ടങ്ങെ ഗണസ്തനി രാജ്യകെ കി രാജസും രാജ്യം ബേറും makaya sabung adi ratkri biadi berdur sama forsa totikane adi mi horiha masakete mi kuram anna PSM news ke team ge masakata de tere ka un hitun ma digu wahak dakka kase nuji hen mita enmas algondu ge hitu koi ummide tibe fonang algondu fah ko danwaade be nu be namung nuahar kom bias mihar 40 anghar ve foi vargo da team ge masake miha hisaban anneru algunu mi fahakura psm news sa diha harwa mar tafat manzare fennam ba algunu ge huofene algunu deken beenum wa huofene ge kuriyen ge diha wana ahari dwas fahakura mar mihar psm news ke mozaffar nan tibefon te intizam korwagin algunu men intizam ko ge mide award ehindi ma ka dila psm ge News ka tibyan ti korwa masakai korwaane mihun bina korumga PSM mihar salguna gengole wisdomengai mihun bina korum ema news ke dairaya mihun bina korum gotun algon men muli rajyen hulwa daagen ti daira shaukirwa mihun ge meduka obarate bevige masaketta ke korivigen algon men e baveri nan award dinun iratri via algon men dihawana ahari dos PSM news ke dihawana ahari dos sannabaren ekang iratri algon men kurana ade algunu ge khasir dua ki tibe fronti korwa masakatuga algunu mi korwa masakatuga allah subhanahu wa taala barkal lebum barbar shukriya assalamu alaikum
1: shukriya md ade md ge e baskolun hakikatuga samhitum avmenge moazafunda warabodu hibbal dibege gach shukriya md ಅದು ಎಮ್ ಡಿ ದೆಮ್ಮೆ ಇಶಾರೆ ಕುರಬಿ ಮಕ್ಕಾಗೆ ಮಯ ಭೀಮು ಅವಮಿಗೆ ಪ್ರೆಸೆಂಟರು ಜರ್ನಲಿಸ್ಟ್ ಕುರಿ ಮಸಕತ್ತುಗೆ ವಾಹಕ ಫುಳು ಅದು ಎಬ್ರಮ್ ವಿಸ್ ದುರು ಅನ್ನಾಳ ವಾಹಕ ಇಶಾರೆ ಕುರೆ ಅವನಿತು ಮಿಗೆ ಕುರಿ ಅವಮಿಂಡ ಎಕಿ ದಿಮ ದಿಮಾರು ಕವರೇಜ್ ಫೆಣಿಜ್ಜ ಕಂಡುವಡಿಮ್ ವಿಸ್ ಫೆಣಿಜ್ಜೆ ದುನಿಯಾಗೆ ಎಕಿ ಸರಹತ್ತು ಫೆಣಿಜ್ಜೆ ಮೇನ್ ತಮ್ಮ ಬಸ್ ದುನಿಯಂ ಬೇರು ಬಸ್ ಫೆನ್ನಾಳೆ ಏನಂತು ಹಮ ಪುರುಸತ ಬೆದತ್ತು ಅವನು ಮಜಲಬ್ಬುಣ ವಾಹಕೆ ನೋ ಹಿಂಗೆ ಬಾಪ ಹಾಂ ಬೇ ಪುರುಷ ತೋರ್ನ ಅಣೆಂಗೆ ತೋ ದಂಡವಾಮೂಳ ವಾಹಕೆ ಕಿ ನ್ಯೂಸ್ಗೆ ಕುರ ಮಸಕತ ಕಿ ಹಗೀಗತುಗ ವಾಕಿ ತಾಣೆ ವಾಕಿ ದುರುಮಿನೆ ನೋಣಿಯಾಮು ಎ ಕುರಂಜೆ ಹರದ ಬೆದುಮೆ ನೆತಿ ಕೊಮ್ಮೆ ದಿಮಾದ ಕುಂಬೆಸ್ ಎ ಕವರೇಜ್ ಬೆದುಂತೈನ ಹಮಯ ಗೆನಸ್ತಿರುಮೆ ಏಕಂ ಮೇದು ಕುರಿಯ ಮ್ಯೋತಿವಿಸ್ ವರವರ್ಗದ ಕವರೇಜ್ ವರ್ಲ್ಡ್ ಕಪ್ ಏಕಂ ಹಾಮ ಬೆಗೆಂದೆ ಅದು ಅದೇ ನ್ಯೂಸ್ ಮಿ ಕುರಾ ಮಸಕ್ಕ ಮೇದು ರೈಯಿತುಂಗೆ ಎಮ್ಮೆ ಇದು ಬಾರ ಕುರಾ ಚೆನ್ನದ ಪಿ ಎಸ್ ಎಮ್ ನ್ಯೂಸ್ ವೆಗೆನ್ ದಿಯರ್ ಅವನಿತು ರೈಯಿತು ಮಿ ನ್ಯೂಸ್ ಆ ಮೆದು ದೇಖೆ ದೇಖೆ ಗೊಯ್ ಬಾದಾದು ಮಕ್ಕಿವಿಸ್ ಮಿ ದಣವರು ವರ ಮುಹಿಮ್ ಕಮ ಕವಾಣೆ ಅವನ ಮೇ ರಾಜಶ ದತ್ತುರು ಕುರಾಯರು ಅವನಿಗೆ ಜರ್ನಲಿಸ್ಟ್ ಎ ಮಂಜರ್ ವರ ಬೋಡ ಫೆನ್ನಾಣ ಯುಸಾಸ್ ಕುರಾಣೆ ರೈಯಿತುಂಗೆ ಎ ಲೋಯಬ್ಬಾ ಅಳಾದು ಮಾ ಗ್ಯಾಗ ಫಿರುಮಾ ಫಿರುಮುಂತಕ ದೇಖೆ ಉಂತಕ ಅದಿ ಗೇಗ ನಿಧಮ್ಮೆಸ್ ಬಾಬಾದತ್ತ ಯಾವಸ್ ಲೋಬಿ ವೇ ಆಗೋಮೆಗೆ ಟೀಮ್ ದೇಖೆ ಹದಿಯಾ ಪಶ್ಪಶಿಸ್ ಫೋನ್ ಮಾಡತ್ತ ಅದು ಮಿ ಆಯ್ ಸಾಬು ಬೇದುನ್ ತೆರಿಂಗ್ ಆಗೋಮೆಂಗೆ ಮಿ ಮಸ ಕಥಾ ಮೇದು ದೇಖೆ ಬರ್ದವಾದ
2: ಕುರವೇಣಿ ಎಹನ್ ರಾಜ್ಯಗೆ ಎಹನ್ ಟಿ ವಿ ತಗ ಚಿನ ತಗ ಆಳ ಬಲೆ ಆಡುಗ ಬರ ಮುಸ್ತಕ್ಬಲ್ ವೈ ರಂಗಳ ಮೇ ಪ್ರೊಫೆಷನ್ ಹಿಂಗಾಚನ ಲೆಕ್ಕಂ
3: ಅನೆಂಗೆ ಬಲ್ಲೆ ನ್ಯಾ ಹಮ ಮಿ ಎಮ್ ಫ್ರತಮ ಕಮಕ ಮಿ ಮುಳಿ ರಾಜ್ಯಗೆ ವಸ್ ಕಮಿಂಗ್ ಹಿಂಗಾಫಿಯಾ ಮುಂಗ್ ಎಮ್ ಫ್ರತಮ ಕಮಕ ಅಳನ್ ಮೆಂಡಂಗ್ ಮಿ ಬೆಲೆ ಚನಲ ಕಿ ಪಿ ಎಸ್ ಎಮ್ ಎ ಹಮ ಯಗೇನು ಮೆಸ್ ಅಳನ್ ಮೆಂಡ ಹಿಂಗೆ ವರಬುಡಂಗ್ ಇತು ಬಾರು ಓವೇ ಪಿ ಎಸ್ ಎಮ್ ಮುಂಗ್ ಎ ಹಬರ ಕಾ ಗುಳೆ ನೋಣಿ ಕಮಕ ಗುಳೆ ಮೌಲು ಮಾತ ಹಮ ಎಮ್ ಫ್ರೆ ಮೌಲು ಮಾತ್ ಕೆನೆಸ್ ತೆನೆ
4: ಕುರಿ ಒತ್ತನ ಕೊಮ್ಮಿದ ಕುರ ಇತುರು ಪೊರುರಾಮತ ಇತುರು ನೂಸ್ತಗೆ ವಾಕೆಗೆ ಕಣಿಗೆನ್ ದಾಣಕಂ
5: ದುನಿಯೆಗೆ ಹಮ ಎಕಿ ತಂತನೆ ಹಿಂಗಾ ಮೌಲು ಮಾತ್ ವರ ಅವಹ ಹಮ ಎಮ್ಮೆ ವೆರಿಫೈಡ್ ಇನ್ಫಾರ್ಮೇಶನ್ ಲಿಬೆ ಹದಿ ಫಾರ್ ಎಕ್ಸಾಂಪಲ್ ಇರಾನ್ ಎಮ್ಮಿ ಕೋ ಹಿಂಗ ಮುಂಗೆ ಕಂತಕಸ್ ಹಮ ಪಿ ಎಸ್ ಎಮ್ ಹಿಂಗ್ ವರ ಫುರಿ ಹಮ ಆಗಿ ನಾಸ್ತೆ ಹದಿ
6: ಎಮ್ಮೆ ಬಲೆ ಹಿಬನ್ ಹಮ ಮಿ ದುನಿಯಾ ಕಳೆ ದೆನ್ ಕುಳಿ ಚನಲ್ ಪಿ ಎಸ್ ಎಮ್ ಸಗುಣ ಹಮ ಬರ ಬಡ ರಂಗಳು ಅಡ್ಡು ವರ ದುರ್ಗ ಮೇ ಅನ್ನ ಅಡ್ಡು ಖಬರ್ ತಮ್ಮ ಆಯ ಹಮ ಅದ್ದಾನೆ ಕಣತಕ್ಕೆ ಹುರಸ್ಕೋಪ ಪಿ ಎಸ್ ಎಮ್ ಕಾ ಚನಲ್ ಅಡ್ಡು ಖಬರ್ ತಂಕೊಳ್ಳೋ ರಂಗಳ ಗೆನಸ್ತಿ ಇಚ್ಚ ವರ ವರ ಮುಖ
7: මේ PSM නිවස්ගේ ෆරාතුන් ගැනස්තේ හබරතක යාල්මන වරන් හම මාලුමත් මුස්සන්දි හබරතක තෙන් PSM නිවස්ගේ නුවවන හරිය දෝහගේ තහුණිය හම හොරි හබේ ෆ්‍රෙන්නවස රිස්කොල
8: මේ PSM නිවස්ගේ නුවවන හරිය දෝස් ෆාක් කරාර් මේ අල්ගොන් ෆාක් කොලම් බේනවා මේ එකම කි PSM නිවස්කි මේ වෙබ්සයිට් තුරු කොවස් දුනියා කරාචේගේ හබරත මේ දුවහොන් දුවහ වර තාසකමයි කල්ගමන් නම් ෆෝර් කොද්දේ news media kan
9: algan deke gotka psm news ingen ste habar takai program takki waram mihun shagura agotan adi malumat musaniko genste program takki
10: algon mifrustu kama mi warabada fa ko da meun psm news takki asuga mi alome raisere mi waram muhimu alome nan hasako rahu ko warak kudu kudu kama hingi ses alome nan ge malumat age ki mi muli rajya fatural dinu mang alome nan mi hatana mi hama warak fase ha platform gotu kalon fa korani e ma mi fushatu galgon hama mi psm ge emmeha mi mozifuna shadi senior management dohoge heduma tahuniya arishkor
11: psm news ki hagegi kantataka binakof abaru raituna for kodemunda ane news ekama ufalak vaakura denge giturungama emme muhim ekama kalagona faagoni psm ungeneste kulivar habarta hama ane emme latest update ekko hama habaru psm news ungeneste ekama hama ми фурсат ко фалек фа куран ден хама алгонуге дуа яки хама psm news та адавр хама фехи мадамай мимвар куреву
1: адаварам уфавери шуурта ке бедунта динге фалатун фенеген ивиген э диай хомекас psm news ка уин итубар райтун ге фалатун ге хама коддени ми тима кура итубара ми тима ме дуна ягинка ಅದಮೆ ಬೇದುಂತರೆ ಫಾಹಕುರಿ ಬೈ ಕಂಕಮ ಇಶಾರೆ ಕುರಕಮ ಗವನಿನ ಮಕ್ಕಿ ಖಾಸ ಬೈ ಪ್ರೋಗ್ರಾಮ್ ತದ ಇಶಾರೆ ಕೊಫಿ ಬೈ ಟಿವಿ ಫೆಂಡ ಬೈ ಮಂಜರ ತಕ ಇಶಾರೆ ಕುರಿ ಮಗಣ ತಂಗಾಣಿ ಅಗಣ ಮಿಹಾರು ಮೇ ಉಡೆ ಉಳುಮುಗ ಬೈ ಮಿಹುಂ ಕೆ ಫರಾತು ಪೆಫರು ಅಗು ಟಿವಿ ನು ಫೆಂಡಾ ತಿಸ್ ಬೈ ಬೆಫರ ಸುವಾಲ್ ಸ್ಕುರೆ ಪುರಾರ ಯಾ ಗುಡುವಾ ಫಾ ಸಾದಿ ಅನ್ನ ಮೇಹುಂ ಗೆ ಮೇ ಶಾಗುವ ಬೈ ಪ್ರೋಗ್ರಾಮ್ ಗೆ ವಾಗ ದನ್ನ ಮೇ ನಿಂಗೆ ತೋ ದುನಿಯಾ ಗೆ ಕಳಿ ಅಗಣ ಇತುಂ ಗೈ ದುನಿಯಾ ಗೆ ಕಾಳಿ ಫೋಟೋ ಪೆಶಿಗೆಂ ಐ ಅಗಣಿತು ಗೆ ಐ ಗಲ್ಫ್ ಗ ಹಿಂಗಾದಿಯ ಕಮೆ ಗೆ ತೆರೆ ದುನಿಯಾ ಗೆ ಕಾಳಿ ಗಲ್ಫ ಏ ನಮುಗ ಮಾಕೋ ಗತರ ಗತರ ಗ ಹಿಂಗಾದಿಯ ಕಮೆ ದುನಿಯಾ ಗೆ ಕಾಳಿ ಗತರ ದತ್ತ ಯಾ ಏಕಿ ಗೆ ನುಹುಟ್ ಮಿಯದಾ ಹಮೆಂ ಏ ಐ ಕೊಮೆ ಕಸ್ ಕಾಳಿ ಗ ನಮುಗ ಕೊಮೆ ಸ್ ಕಾಳಿ ಎದ್ದತ್ತ ಏ ಕಾಳಿ ಏ ದುನಿಯಾ ಗೆ ಅಮಾಜೆ ಪೆ ಹೊನ್ನಣಿ ಏ ಲೆನ್ಸ್ ಏತಿ ದುನಿಯಾ ಗೆ ಅಮಾಜೆ ಪೆ ದು ರಾಜ್ಯ ಗೆ ಎಮ್ಮೆ ಗಿನಬೇ ಕುಬದಾ ಎಮ್ಮೆ ಶಾಗುವರಿ ಏ ಪ್ರೋಗ್ರಾಮ್ ಮೇದು ದುನಿಯಾ ಗೆ ಕಾಳಿ ಫಾ ಏ ವಣಿ ಏ ಹಕೀಕತ್ತುಗ ಬೇರು ಹಬರ್ತುಗೆ ಮುಸ್ಸಂದಿಕಂ PSM ನ್ಯೂಸ್ಗೆ ಗೆನಸ್ತೆ ಅದಿ ಸೋಷಲ್ ಮೀಡಿಯಾಗೆ ಏಕಿ ಪ್ಲಾಟ್ಫಾರ್ಮ್ ತಗೋಸ್ ಎಮ್ಮೆ ಗಿನಬೇಕು ಬದ ಎ ಶೋ ಇವತ್ತುಗ ಫೆನ್ನ ಪ್ರೋಗ್ರಾಮಕ್ಕೆ ದುನಿಯಾ ಗೆ ಕಾಳಿ ಅದು ಹುರಿಯಂ ಯೋತಿ ಹಗಿಯತ್ತುಗ ವರ ಉಫಾವೆರಿ ನಂಬರ್ ಅಣಕ್ಕಾವೆಸ್ ಹುಸ ತುಫಾವೆ ನಂಬರ್ ಹುರಿ ಏಗತರಂ ಸರಕ್ಕ ಇತರು ನಂಬರ್ ಯೋತಿ PSM ನ್ಯೂಸ್ಗೆ ಹಯಾತು ನೂ ಆಹಾರ ಫಾಯತ್ವೆಗೆನ್ ದಿಗುಮ ಪಹು ದಿಹ ಆಹಾರ ಅಳಾಯಿರುಗ ಹಾಸಿಲ್ ಕುರಂ ಬೇಣುಮ ದಣದಣತಕ್ಕೆ ಹಾಸಿಲ್ ಕುರಂ ಬೇಣುಮ ಅಮಾಜ್ ತಕ್ಕೆ ಗೋಲ್ ತಕ್ಕೆ ಹುಣ್ಣಾಣೆ ಅಣು ಇತು ಅಬದುವೆಸ್ ಏ ಅಮಾಜ ವಾಸಿಲ್ವೆ ಏಗೆ ಎಬ್ರ ಇತುರಂ ಅಬದುಸ್ ಮಿಲಾನಿ ಆಹಾರ ಉಂಹಾರ ಕಂಕಂ ಹಾಸಿಲ್ ಕುರಂ ಮ್ಯಾಸಾಮು ದೆಮ್ಯೋತಿ PSM ನ್ಯೂಸ್ಗೆ ದಿಹವನ ಆಹಾರ ಇದ್ವಹ ಲಾಂಚ್ ಕುರ ಕಂಕಂ ಇಫ್ತಾ ಕುರು ಮಿ ನಂಬರ್ ಪುರಿಯಮ ಕುರಬಮಟ್ಟಗ ಮಿ ದವತರವಣಿ PSM ಗೆ ಮ್ಯಾನೇಜಿಂಗ್ ಡೈರೆಕ್ಟರ್ ಅಹಮದ್ ಶಕೀಬ್ ಅರಿಹುಗ ಬಡಾಗನವಾಣಿ ಎಕ್ಸಿಕ್ಯೂಟಿವ್ ಡೈರೆಕ್ಟರ್ ನಿಲ್ಸನ್ ಕಾಂಟಫಿಯಾಸ್ ಹುಸೇನ್ ಅಮೀನ್ ನಸೀರ್